അതി അല്ലാഹുഗെ ഹദ്റത്തും തിയബാ മീഹുന്ന ഫദ്ലു അന്തകമെ ലിബിജ്ജനമ ഹമ കഷവറും എ മീഹക്കു ബുനാനത്തെ ഏ സഹറോയെ എവരെന്ന എക്കുഗാ തിമം വിസ് ഹംഗുരാ മാഗാ വീനമ ഖിഹാ രംഗളു വീസയ്യെ ഫഹെ ഏരും ബൊഡുവെഗിംവാ നസീബക്കും തിമന്നായ നസീബ് ലിബേനെ മിഫദെം ബുനായുരു എ മീഹക്കാ തിയബാ മീഹുന്ന ദെമെതുഗാ എക്വരു കമെ റട്ടഹി കമെ വിസ് നുവാ ഖാലേ.

0: മൈൻഗാർഡ് ദിവഹി എഫ് എം, ദിവഹി എഫ് എം, ദിവഹി നായക.
1: നമ്മുടെ 1 മെഗാഹെർട്സ് ദിവഹി എഫ് എം.

0: ഫർഹാദ് ആട് ദിവഹി എഫ് എം
1: ദിവഹി എഫ് എം
0: ദിവഹി നായക.
2: അസ്സലാമു അലൈക്കും. നോദിയക്കെ മെഗാഹെർട്സ് ദിവഹി എഫ് എം കുറിയഗന്ദ വൈറൽ വൈബ് മിസ്സിസ്ലാഗമുളിങ് ആ ഷോയ്ഗ് ഫറാത്തും മർഹബ. മി ഹഫ്താഗ് വൈറൽ വൈബ് ഷോയാക്കി ഗവിസ്മി ബദൽ കൊല്ലി അൾഗുൻ ഫഹീദ. മ്യൂസിക് അഡേഹംഗെ ആദഖാദിയൻ ആസ്വവ ബദൽ തക ബലായറു കുറിയ ആള ബലാർ മിയദുമിവണി മുളിങ് ആ മ്യൂസിക്കി സഗാഫത്തിൻ ഉഫെദിഫ. കുറിയഗ മ്യൂസിക് അക്കി കെസെറ്റ് റോലക്കും സിഡിയക്കും നൂണി വൈനൽ റെക്കോർഡ് ഫത എച്ചക്കും അടുവഹ എച്ചേ. ഏറു മീഹു മുളി ആൽബമെ ഫെഷുണീ സുരെ നിമെന്തെൻ തരുതീബും അടുവഹ ഏകെ ബേരുകണുഗവ കുരെഹുന്തക ലെന്തക ഫുങ്കൊ വിസ്നാ ഹെദി. എസമാ മിഹാർ ഫസ്തീ ഗൊസ്സി ഡിജിറ്റൽ സ്ട്രീമിയ ഖിദ്മത്തക്കായകു മിഹുരിഹാ കമെവണി പതലുവെഫ. മിയതു മ്യൂസിക് അക്കി കുട മഹുഫിയക്കായകു എത്തം മില്യൻ ലവേൻ അടുവഹാലിവേ ഖിദ്മത്തെ. മിഗെ നതീജാഗെ ഗൊത്തു മ്യൂസിക് അക്കി മീഹാഗെ ദിരിയുളുമുഗെ കൊമ്മെ വകുതക ഗുളിഫവ ബാക്ക്ഗ്രൗണ്ട് അടക്കം മിവണി പതലുവെഫ. മി ഹഫ്താഗെ വൈറൽ വൈബ്ഗ മി ബലാലനി ദിഹാസ് ഫൻസേസ് വനാഹറുഗെ സ്ട്രീമിംഗ് ചാർട്ടക്കും എമ്മെ കുരിഹോദി ഫാഹക്കൊലവേ ലവതക. കെപോപ്ഗെ മഷൂർ ബേൻഡ് ബിടിഎസ്ഗെ മെമ്പർ ജിൻ ഏനാഗെ അസ്കരിയ ഹിദുമെ നിമ്മാലുമഫഹു എംബുരി മ്യൂസിക്കി ദായരം അയി എക്കോ നമക്കിയ വറുഗദ അൽബമക്കായകുക. മി ആൽബംഗെ ഹിമെനെ ഡോണ്ട് സേ യു ലവ് മീ അക്കി ഏകെ തെരെൻ ഫാഹക്കൊലവേ ലവേ. ಬಿಲವೆಯ ಸ್ಪೋಟಿಫೈಗ ಸತೇಕ ಫನ್ಸಾಸ್ ಮಿಲಿಯನವರೆಗಿನ ಸ್ಟ್ರೀಮ್ಸ್ ವನಿ ಲಿಬಿಫಾ. ಸಿಂಗಪೂರ್ಗೆ ಹಿಕ್ಕ ಮಂಜರುತಕ್ಕೆ ಫೆನಿಗೆಂದ ಮಿಲವಾಗೆ ಮ್ಯೂಸಿಕ್ ವಿಡಿಯೋಯಿಂಗ್ ಮಶೂರು ಬತಲಾ ಶಿನ್ ಸೇ ಕ್ಯಾಂಗ್ ಫೆನಿಗೆಂದಿಯುಮಕಿ ಮಿ ಉಫೆದ್ದುಮ ಲಿಬುಣು ಇತುರು ಫುರಿಹಮ ಕಮೆಕ್ಕಮ ಫೇನುಂದಕೆ. ಮಿಲವಾ ಜಿನ್ನವಣಿ ಇತಿಹಾಸ್ ಫನ್ಸೇಸ್ ವನಾಹರುಗೆ ಮಾಮಾ ಅವಾರ್ಡ್ಸ್ಗ ಎಮ್ಮೆಮೊಳು ಫಿರಿಹೆನ್ ಸೋಲೋ ಆರ್ಟಿಸ್ಟ್ಗೆ ಅವಾರ್ಡ್ ಲಿಬಿಫಾ.